സി ഉത്തംകുമാർ, ഭഗത് ഷീതാക്കി ശുതാശു അണ്ണമുൾ സത്യമാനന്ദ്, ബോഡഗാച്ചി പശ്ചിമ ബംഗാൾ സി മുന്ന ഭഗത് ഓർ ഗുഡ്ഡി ഭഗത്. സാഥി യെ ഫർമായിഷ് ശ്രോതാ ഹമേ ലിഖ്തേ ഹൈ, ആപ്നേ മെസേജ് ലിഖ് ഭേജാ ഹൈ. ഫർമായിഷ് ശ്രോതാ ലിഖ്തേ ഹൈ, ഊപ്പർകോട്ട് മൊഹല്ലാ ചൌകോട്ടി ബുലന്ദ്ശഹർ സേ മുഹമ്മദ് സയ്യിദ് അബ്ബാസി, നിഗത് പർവീൻ, ഷഹനവാസ്, ഫർദീൻ, സുഹാൻ, അർജാൻ, അബ്ബാൻ ഓർ അബ്ബാസി പരിവാർ കെ സഭി സദസ്യഗൻ. സാഥി ഇസി ഗീത് കോ സുന്ന ചാഹാ ഥാ. ജില്ലാ ഖർഗോൺ സനാവദ് മധ്യപ്രദേശ് സേ മാസ്റ്റർ അശോക് വർമ്മ, അർച്ചന അനുജ്, ആയുഷി, രമേശ് ചന്ദ്ര വർമ്മ, ശേഖ് മുസാ ഭായ്ജാൻ ഓർ സാഥ് മേ ഇൻകി ബഹുത് സാരേ മിത്ര. ആയുഷ് ശ്രോതാ ബഡ്തേ ഹൈ ആപ് സഭി കി ഫർമായിഷ് കെ ഇസ് അഗലേ ഗീത് കി ഓർ. മെസേജ് ഹമാരേ ശ്രോതാവോ നേ ഹമേ ലിഖ് ഭേജാ ഹൈ. ആപ് ഹൈ ഡോഗ്രി പിപരിയാ, ജില്ലാ കബീർധാം, ഛത്തീസ്ഗഢ് സേ ദുർഗാറാം സാഹു, അജയ് കുമാർ, ജയകിഷൻ സാഹു. ജില്ലാ മുരാദാബാദ്, ഗാവ് ദുലാപുർ, ഉത്തർപ്രദേശ് സേ മുഹമ്മദ് ഫർമാൻ, മുഹമ്മദ് സൽമാൻ, മുഹമ്മദ് ഇർഫാൻ ഓർ സാഥ് മേ ഇൻകി പരിവാർജൻ. സാഥ് യെ ഫർമായിഷ് ശ്രോതാ ഹമേ ലിഖ്തേ ഹൈ, നെഹ്റു ചോക് പാറ്റേൺ സേ ഡോക്ടർ സുരേഷ് ജാദവ്, അനിത ആർത്തി, പൂജാ, സോനൽ, ബേബി സിയാ ജാദവ്. സാഥ് ഇസി ഗീത് കോ സുന്നേ കെ ലിയേ ഫർമായിഷ് ശ്രോതാ ഹമേ ലിഖ്തേ ഹൈ. ആപ് ഹൈ മുബാരക്പൂർ ഊച്ചി തക്കിയാ, അസംഗഢ്, ഉത്തർപ്രദേശ് സേ ദിൽഷാദ് ഹുസൈൻ ഓർ ഫാത്തമ സോഗ്ര. ഓർ ഇസി ഗീത് കോ സുന്നേ കെ ലിയേ ഫർമായിഷ് ശ്രോതാ ഹമേ ലിഖ്തേ ഹൈ. പോട്ടിയ കലാദുർഗ് സേ സഞ്ജയ് കുമാർ സാഹു, സുജാത ശശാങ്ക് ഓർ സീമ സാഹു. ഫർമായിഷ് ശ്രോതാ ഹമേ ലിഖ്തേ ഹൈ, യെ മെസേജ് ശ്രോതാവോ നേ ഹമേ ലിഖ് ഭേജാ ഹൈ. ഗാവ് പജോനിയ, ജില്ലാ ജാലോൻ, ഉത്തർപ്രദേശ് സേ സത്യേന്ദ്ര കുമാർ ചൻസോലിയ, ആദർശ് സാർത്ഥക് ഓർ സാഥ് മേ ഹൈ അലൌകിക് ചൻസോലിയ. ഓർ ഇസി ഗീത് കോ സുന്നേ കെ ലിയേ ഫർമായിഷ് ശ്രോതാ ഹമേ ലിഖ്തേ ഹൈ. ലാൽ മാതാ സുദാമാനഗർ അട്ലൈ, ജില്ലാ ഝാലാവാഡ്, രാജസ്ഥാൻ സേ ഹർഷിത, രാമേശ്വർ, പരമേശ്വർ, മീനാക്ഷി ഓർ സാഥ് മേ ഇൻകി പരിവാർജൻ. ബാഗ്രി മൊഹല്ലാ രട്ലൈ, ജില്ലാ ഝാലാവാഡ്, രാജസ്ഥാൻ സേ മൻ ഭവൻ, നൈന, സത്യനാരായണ, കപിൽ, ശോഭ ഓർ സാഥ് മേ ഇൻകി പരിവാർജൻ. സുനത്തെ ആപ് സഭി കി ഫർമായിഷ് പേർ കാര്യക്രമ കാ അഗല ഗീത് ആവാസേ ആശാ ഭോസ്ലേ ഓർ കിഷോർ കുമാർ കി ഫിലിം കാ നാം ആ ഗലേ ലഗ് ജാ.